0: the Dill of Dallas. Heart to Heart, Fun Asia.
1: ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ. ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ.

0: കൂട്ടമേ സ്വാഗ കൂട്ടമേ സ്വാഗ കൂട്ടമേ സ്വാഗ കൂട്ടമേ സ്വാഗ
1: अभी भी एक घूंट बाकी है।